ഒളിത്ത പാടലോടെ നിറവ് പെട്ടത് എൻ്റെ തിരയഗാനം. അടുത്ത നികച്ച് പറ്റിയ അറിവിപ്പ് ഇന്നും സില നൊടികളിൽ.